നാനു കമിഷുട്ട സായസ് കട്ടയല്ലാത്തുന ആപയമായ പാച്ചേ പാപ്യാനക്ക് പോകുമ്പിക്കാകെ കരയനാതൃപുതാപകമര ബിനാ സന്തോക് നഹി കൗരാജ സുപന മനോർത്ഥ ബ്രേഥേ സവകാജയനാമൃംഗ് സർവസുഖോയ പ്രഭാഗികസേ പുരാപത ഹോയ കർണകരാമന ആപ്യയാപ് സദാ സദാ നാന ഖർജാപ് കർണകരാമന കർണേഹാർ ഇസ്കയാത് കഹ ബീചാർ ജയസി ദൃഷ്ടി കര തസാ ഹോയ ആപ്യയാപ് ആ ബ്രഭസോയ ജോ കുശ് കിനോ സ്വപ്ന രംഗ് സപ്തേ ദൂർ സമൂഹ കസംഗ ബുജ്ജാ ദേഖ കര വിവേക ആപ്യ ഏക ആപ്യ അനേക മരണമിൻസയാപയ നാജായ നാനക് സദീ രഹയാ സമായ ആപ് ദേശാ സംജയാ ബാപേ രചയാ സബകേ സാദാപ് കീനു ആപന വിസ്താര സാബ കശുസ്കാവ് കർണേഹാർ ഉസ്തേ പെന്ന കഹൗകിശോയ ധാന്തരന്തര ഏകാസോയ അപ്പനെ ചലതാവ് കർണയാർ കൗത കര രംഗ ആപാർ മനമയാ മനപന മാഹ നാനകീമൻ കഹനാ ജായ സാത് സാത് സത് പ്രഭ സ്വാമി ഗുരുപ്രസാദ് കന ബഖ്യാനി സച്ച സച്ച സസബ കീനാ കോട്ട് മദേ കന ബിർല ചീന പലാ പലാ പലാ തേര രൂപ സുന്ദര പാർ അനൂപ നിർമൽ നിർമൽ നിർമൽ തേരി ബാണി കട്ട് സുനി സരമന ബഖയാണി പവിത്ര പവിത്ര പിതൃ പുനീത

നിർമ്മൽ ഏ കരുണി കർഗർഭാസ്കോ നാം തീയാ നാനുസോ ജന്നർമൽ തീയാ ജാക്കേ മൻ ഗുർഹി പ്രതീത തജനാവ ഹരപ്രഭശീത ഭഗത് ഭഗ സുനിയത്തെ രോയ ജാക്കേ ഹൃദയ ഏകോ ഹോയേ സച്ച് കർണി സച്ച് താങ്കി രാത് സച്ച് ഹൃദയ സദ്മുഖാത് സാച്ചി ദൃഢ സാച്ച ആകാർ സച്ച് വർത്തേ സാച്ച പാസാര പാർബ്രഹ്മജൻ സജ്ഗർ ജാത നാനക് സോജന സസ മാതാ സരോക രൂപനാ രേഖന രംഗ കിഷ ത്രൈഗുണ്ടേ പ്രഭിന്ന സഹേ ബുജായേ നാനക സോഭ സ്വപ്രസന്നഷ്ടപതി അവിനാശി ബ്രഹ്മന്മേ രാഗ് മാനു കി തും പ്രീത്യാഗ്തസ്തേ പര നായ കിഷകോയ സർവനിരന്തര ഏകോ സോയ ആപേ ഭിന്നായ പേ ധന ഗഹർ ഗംഭീർ ഗീർ സുജന്ന പാർബ്രഹ്മ പരമേശ്വർ ഗോബിന്ദ കൃപാ നിധാന ദയാല ഭക്ഷാന്ത സാ തേരേ കി ചരണി പാവ നാനക മൻ ഏന്ദ്രാവ മനസാ പൂർണ സർണാ ജോഗ ജോഗർ പായ സോയി ഹോഗ ഹർണ പർണ ജാക നേത്ര ഫോര തിസ്കാ മന്ത്രണ ജാനേ ഹോര അന്തരൂ മംഗൾ സദ ജാകേ സർവതോഗ സുനിയേ ഘാര താകേ രാജ മൈ രാജോഗ മൈ ജോഗി താ മൈ തബീസര ഗ്രസ്ത മൈ ഭോഗി ധ്യായേ ധ്യായേ ഭഗതേ സുഖ പായ നാനക തിസ് പ്രകാ കരേ അന്തര പായ ജാഗീ ലീലാ ഗിമിതനാഹേ സകൽ ദേവഹാരേ അവഗാഹേ പിതാ കാ ജന്മ കെ ജാനേ ഭൂത സകൽ പ്രോയി അപ്നേ സൂത സമാത ഗ്യാൻ ധ്യാൻ ജിന്ദേ ജന്ദാസ നാം ധ്യാമേ സേ തേ ഗുണ മേ ജാഗോ പ്രമായേ ജനം മരേ ഫിർ ആവേ ജായ ഊച നീച തിസ്കേ സാ ജൈസാ ജനാവേ തൈസാ നാനക ജാന നാനാ രൂപ നാനാ ജാക്കേ രംഗ നാനാ ഭേകര ഏക രംഗ നാനാ ബിദ്ഗിന്നോ വിസ്താര പ്രഭ അവിനാശി ഏകങ്കാര നാനാ ചലത് കരേ ഖിന ബാഹേ പൂര്യ പൂർണ സപഠായ നാനാ ബിദ്ഗര ബണ്ത ബനായി അപനി കീമത ആപേ ഭായി സബ് ഗഢ് തിസ്കേ സബ് തിസ്കേ ഠാവ ജബ ജബ ജീ ബേ നാനക ഹർണാവ നാം കെ ധാരേ സകലേ ജന്ത നാം കെ ധാരേ ഖണ്ഡ ബ്രഹ്മാണ്ഡ നാം കെ ധാരേ സിമൃത ഭേദ പുരാണ നാം കെ ധാരേ സുനന ഗ്യാന ധ്യാന നാം കെ ധാരേ ആകാശ പാതാ നാം കെ ധാരേ സകല ആകാർ നാം കെ ധാരേ പുരിയാ സപ്പം നാം കെ സംഗ ഉദരേ സുന ശ്രവൻ കർ കൃപാ സപനേ നാം ലായേ നാനക ചൌഥേ പദ്മേ സൂ ജാന ഗത പായ രൂപ സത് ജാക്കാ സത്യസ്ഥാൻ പുരുഖ സത് കേവല പ്രധാന കർത്തൂത് സാത് സത് ജാക്കി ബാണി സത് പുരുഖ സമാഹേ സമാണി സാത് കർമ്മ ജാകി രചന സാത് മൂല സാത് സാത് ഉദ്പാത് സാത് കരണി നിർമ്മല നിർമ്മളി സേവജായ സത്നാം പ്രഭുഗാ സുഖദായ വിശ്വാ സത്നാനുഗുരുത്തെ പായി സത് ഭജന സാധു ഉപദേശ സാത്തേ ജന ജാകേ ഹൃദയ പ്രവേശ സത് നൃത്ത പൂജ്യ ജയ കോ നാം ജപ താകീകത ഹോയ ആപ് സത് കിയ സബ് സാത്തേ ആപേ ജാനേ അപനിമിത ഗാത്ത ജസ്കി സുട്സോ കർണേ ഹാരവണ ഭൂജ കർത്ത വിചാര കർത്തേ കിമിത നാ ജാനേ കിയ നാനക ജ്യോത് സ്വഭാവേ സോ പ്രതീയ ബിസ്മന ബിസ്മയ ബിസ്മാദ് ജന ബുജാത ആയാ സ്വാദ് പ്രഭുഗേ രംഗരാജ രഹേ ഗുരുഗേ ഭജൻ പദാർത്ഥ ലഹേ വേ ദാത്തേ ദുഃഖ കാട്ടനാ ജാകേ സംഗ തരാ സംസാര ജനകാ സേവക സോബട് ഭാഗി ജനകേ സംഗ ഏകല വിലാഗീ ഗുൺ ഗോവിന്ദ കീർത്തന ജന ഗാവേ ഗുർപ്രസാദ് നാനക് ഫല പാവേ സലോക ആദ സച്ച ജുഗാദ സച്ച ഹൈ ഭേ സച്ച നാനകുസീ ഭേ സച്ച അഷ്ടപതി ചരണ സാത് സത് പ്രസന്നഹാര പൂജാ സാത് സാ സേവദാര ദർശന സാ സത് പേഖനഹാര നാമ സാ സാ ധ്യാമനഹാര ആപ് സത് സത് സത് ആപ് സത് സാ സപ്തഹാരി ആപേ ഗുണ ആപേ ഗുണകാരി ശബ്ദ സാത് സത് പ്രഭക്ത സുഹൃത്ത് സാത് സാത് ജ സുന്ത ഭുജൻ ആർഗോ സാ സബ് ഹോയ നാനക സാത് സത് പ്രഭ സുഹേ സാ സുര ഹൃദയ ജന മാന്യ കർണ രാമന്ദൻ മൂല ശാന്യാ ജാഗ ഹൃദയ വിശ്വാസ പ്രഭ ആയ തത് ഗ്യാന്ത സമനം പ്രകടായ ഏതേ നിർഭോയ ബസാനാ സ്ഥിതി ബജാത സമായ സമാനാ ബസ്ത മാഹേലേ ബസ്ത ഗഡായി താകോ ഭിന്ന ഗഹന ജായി

ആണെങ്കിൽ സ്വസേവക് സാസാസമാരെ അവനെ ജനകാപുരത്താട്ടാക്കി അവനെ സേവകി സർവറാക്കി അവനെ ദാസ് ഗോദേവിടായി അവനെ സേവകോ രാമജപായി അവനെ സേവക്കി ആപതരാഖേ താകി കത്മിനാലാഖേ പ്രഭുക്കെ സേവക കോനാ ബാഹുചേ പ്രഭുക്കെ സേവക ഊഷ്തേ ഉച്ചേ ജോ പ്രഭുനി സേവാലായ നാനക് സോ സേവക ദേവത സപ്രകടായ നിക്കി കീരി മേക്കൽ രാഖേ പ്രസം കരേ ലസ്കർ കൂട്ട ലാഖ ജിസ്കാ സാധന കാടത്തയാവ താകോ രാഖ ദേഗ്രഹാത് മാനസ ജതൻ കർത്ത ഭഭാന്ത് സ്കേ കർത്ത ബിർത്തെ ജാത് മാരേ നാ രാഖേ വർണ കോയേ സർവജിയാ കാ രാഖ സോയേ കായ സോജ കരേ രേ പ്രാണി ജപനാന പ്രവലാഖ വീഡാണി ബാരംബാര പ്രഭ ജപിയ ബി അമൃതേ മന്തന്ത്ര പയ്യാ നാമൃതം ഗുരുമുഖ പായ തിസ്കൃഷ അവർണായി ദൃഷ്ടായ നാം തന്നാമ രൂപരംഗനാമ സുഖരനാമ ക സംഗ മന്ത്രനാമേ നാമ സമാനേ നാമ രാജോ ജാന്തരപതാന്നേ മന്ത്രനാമേ നാമ സമാനേ ഊഠത ബാഠ സോ ബതനാമ

അഗഞ്ചയിലേക്കേ പ്രയാശാന്ത് നമഹത്തരിപ്രണാമേ സംഭാഹത്തരിപ്രണാസേ അഗഞ്ജേണാമേ സംഭാഹത്തോൾനിവാസേ നിർകാമം വിപുഹത്തെ സംഭാഹത്തരസ്വരൂപേ കുകർമ്മം പ്രണാസീ സുധർമ്മം വിപുഹത്തെ